ഈ ഐ സി സി വെമൻസ് ടി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഹിന്ദി ആസു ഇംഗ്ലീഷ് നോ കോമൻറ്ററി യോപ്പ ആഷിത്സ് ടൗൺ ആസു ഷി റേഡിയോസ് നോട്ടം യാമജാലിസ് മാനനി അസുഖൻ ഷെറുൻ ക്ലബ് മുഗുക്ചുങ് വലേജ് അജങ്ങാ തിക്ലം കിണറമ്പ ആ ടി